സ്മിച്ചാരി മേഘാർജുകെ ശ്രോതബന്ധു വർത്തമാനം ആരംഭം കുറിച്ചു ഭക്തിഗീത ഉപരാധാരിത കാര്യക്രമം ആരാധന കാര്യക്രമം ആരംഭരെ പ്രഥമെ ഗീതടിയെ കണ്ഠദാന കൊടുത്ത ശില്പി ലോപിതാ മിശ്ര ഗീതടിക്ക് രചന കൊടുത്ത ഗീതികാര രാജ അർദ്ദേന്ദു ശേഖର മହാന്തി।